0: ലക്കണ്ട പ്രവൃത്തി സമഗിൻ മമ സമീര കാര്യോസം പ്രവൃത്തി സംസ്കരണേ മനോജ് കൊടുവിധാരണ
1: സമ അനുഗ്രഹയ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ NLP ഹദഹന ഒബത് അദമ NLP ഹദഹന ബലാഗൻ
3: മൂതെൻവ കുവനിൻവ കുടുകേന്ന എപാ കോമകിനാവ അല്ലനവ വികുന നൊള്ളു സമട ദന്തിമൈ ഇബത് വെൻ
1: സായോഗീത അനുഗ്രഹയ
4: സോനാലിക ട്രാക്ടറിയ ദൻ ദിവൈനപുര അതി ടിവിഎസ് അലവി നിയോജിതയാൻ വെതിൻ വടിനാ ദൊരത്തിക്ക് അൽമാരിയാക് നോമിലി ടിവിഎസ് അഗ്രി ബിസിനസ് വെതിൻ സോനാലിക ട്രാക്ടറിയ
0: കാസൽറി സാ മൌസ കളെ ജലാശ അത ഉദാസന വനമിറ്റ് പിറ്റാറമാറ്റമിട്ട് ആസന്നവി അതി ഭവ എമ ജലാശബാർ എഞ്ചിനീയർ വരുൺ പവസനവ ജലപോഷക പ്രദേശങ്ങളുടെ അധിക വർഷാവ അതാലിയുമായി ഇട്ട ഹേറ്റുവ് കാസൽറി ജലാശയ മേവനിട്ട് പിറ്റാറമാറ്റമിട്ട് അടി കൈദശമ ദിക്കാക്ക് ആസന്നേ പവത്തിനവ മൌസ കലെ ജലാശയത് പിറ്റാറമാറ്റമിട്ട് അടി തുണായി ദശമ ഹത്രദ്ക്വ ജലമാറ്റം ലങ്കാവി അതി ഭവ എഞ്ചിനീയർ വരുൺ സദഹൻകലെ ജലാശ ദിക്കേമ ജലമാറ്റ മിഹലയാമത് സമഗ് കാനിയോൻ ലക്ഷപാന നവലക്ഷപാന പോൽപിട്ടിയ സഹ വിമല സുരേന്ദ്ര ജലാശവല് വിതിൽ ഉത്പാദനെ ഉപരിമ ധാരിതാവേൻ സിധുവനവ മേ അത്ര കാസൽറി സഹ മൌസ കലെ ജലമാറ്റം മെസ് ഇഹലയാമത് സമഗ് വാന്തുരുട്ടു വിവൃത്ത് വിയാക്കി ബെവിൻ മസ്കലി ഒയ ദിപ്പസ് പതിഞ്ചു കരുവാണ്ട് സെലക്കിലി മാത്ര സിഗ്നലെ സായി ധനും ദീത്തിബെന്നെ ഇതിരി വസര പഹായ തുലത്ത് സാഗരയതി തെൽസാ സ്വാഭാവിക ഗ്യാസ് ഗവേഷണ കാട്ടിയത്തു വേഗവാത് കിരിമ സന്ധാ ഇന്ത്യാവ് സലസും കരത്തിവെനവ ഏ അണു അമേരിക്കാനു ഡോളർ ബില്യൻ അട്ടൈ ദശമാട്ടക്ക് ആയോചന വ്യാപൃത്തിയക്കെട്ട് ഇന്ത്യ രാജ്യ അനുമതി ഹിമിവിയത്തി ബവായി വിദേശ മാധ്യമ വാർത്താക്കലെ ദദാസ്തിയ തിസ്സെക്ക മുതൽ വസര അവസാന വനത്തെ കെമ വ്യാപൃത്തി ക്രിയാത്മക വീമറ്റ് നിയമിതായി ഏ ഒസെ ഇന്ധന ലീറ്റർ മെട്രിക് ടോൺ മില്യൻ ഹയസീക്കര വടി പ്രമാണയാക് എറാട്ട് തെൽ സാഞ്ചിത്തേറ്റ അലുത്തി നികത്തുകര ഗാനീമായി ആരമുണ് ഇന്ത്യ മാധ്യ പെൺവാദിനെ വിദേശീയ ബലശക്തി മതയാപ്പിയും ഔമ കിരീമ സന്ധാവന് രാജ്യ ഉത്സാഹയെ തവത്തെ കതിയിറക്ലിസ് മെമ വ്യാപൃത്തിയ ക്രിയാത്മക വന ബവായി ലക്കണ്ട് പ്രധാന പ്രവൃത്തി മധ്യാഹ്ന ദുലഹട്ട ബലാപുരത്തുവാണ്
5: സ്വാധീന പുവത് എസനിൻ ഒബേ ചങ്കമ ദുരക്കത്തനേറ്റ കെൻവാ ഗനീമട്ട് ITN News Alerts സിംഹല സേവാവ സക്രിയ കരകാൻ

ഹമസ ഹയായ വിനാഡി ദാ ഹതറൈ വലാവ ഇവനി ഡ്രൈവ് കേക്കത്തു വല ഇന്ന ആദരമകതി ആട മതക്കിഴാ നോനു ആകി വാസനാവികന അപ്പൊ ക്യൂ ഐ തിങ്ക വാസനാവ എനിക്കോട്ടെ യാത്രീങ്ങ ഹതഹന ലൊത്തറായ തമ്മായി മെലദീകാ നോനി ഹതഹന ഗന കഥാക്കിഴാതി കവതത് വാസനാവെ മഹഗെതിരിൻ നിരന്തരം ഒബ ഹമുവറ്റ വാസനാവ കാന്താങ്ങേവിൻ എൻ എൽ ബി ഹതഹന ലൊത്തറായ ജൂലി മാസിൻ പമനക്കുണ്ട് സുപ്രി ജാഗ്രഹിൻ ദേദനക്കു ബിഹിക്കറാൻ ഹക്കിയാവല ബിലതീന എവകെ മാട മതക്കിഴാ നോനി ജാതിക ലൊത്തറായ മണ്ഡല സമക എക്കത്തു വന്ന ഒയാ നിരന്തരം ജാതിക വ്യാപാര വിശിഷ്ടതാ സമ്മാന രാജാശയം അനുശൂരത സമ്മാന പിതും ലബുവാക്കിയനക്ക് ബഹോമ സതുടിങ് ഒന്ന മതക്കിഴന പുലാങ്കമതിയനോ ഇങ്ങേ അത്രയും ആട്ട് പുലാങ്കമതിയനവാ ഒയ അനേനകമ ലൊത്തറായി ഉരുവാക്കിയ ഹമ്പിന്റെ തൂതി എന്നാണെ എത്രയും ലൊത്തറായ ഗാനിയ കുനാട്ട് എങ്ങാട്ട് പുലാക്കമത്തിയാണ് ജയഗ്രഹിക്കുവെന്ന് ലക്ഷപതി എക്വെന്ന് കോജിപതി എക്വെന്ന് റണവിന സമാജ സേവ എത്തിക്കും അപ്പി കഥാക്കൃത് ക്രീഡാ ശേസ്ത്രീയ മേ ദേവാൽവലത്തെ ദായകത്വ ലബാദന ഹദഹന ലൊത്തറായിൽ ഒനോബ ജയഗ്രഹകുവി റട്ടേ സംവർദ്ധനേട്ടാത് ഉറത എന്നെക്വെന്നോ ആട്ട് പുലാങ്കമ ലബനോ എനിസാ തമ്മായി ആട്ടിക്കാൻ നിമ്മെ ഹമ്മദേ മത്തേക്ക് ഹദഹന ലൊത്തറായ മെലദീ ഗാനിക്കുക ആകെ വാസനാവ് അവസായ വിനാട്ടി പഹലവായി വെലാവ ഇവനി ഡ്രൈവ് വെക്ക് അപ്പൊ തവ വെലാത്തിയനോ ഇന്ന് ഓഹ് ബബിന്ന്

0: ഇന്ത്യ പ്രേമയേ സൗന്ദര്യാത്മക വിയമന
1: സന്തതിയ തഹര എനങ്ങിതെ അതട വെലാവ ഹരി സമുഗാന വെലാവ ഹരി കില കൊടുത്ത പൊടി വെലാവക് തേന ഏക ഗീതയ കഹന്ന പുലവാൻ തവത് ജനപ്രിയ സിനിമ നിർമ്മാണേക ഗീതേകിൻ അപി സമുഗാന സോദാനം സൽമാൻ ഖാൻ സഹ ഐശ്വര്യ റായ് പ്രധാന ചരിത നിരൂപണേ കല വകേമ മേ ചിത്രപടയേട തവത് എക്കിനെ കേരിയ വൻ രാജ് വിധേട അപിട ഹമോനു ഹമ ദനകുഗേമ ആദരേ ചിത്രപടേ അവസാനേ വെനകൊട ദിനാഗത ചരിത അജയ് ദേവഗൻ തമ നിരൂപണേ കലേ സംഗീത പൗലക ദിയനിയക സഹ സംഗീതേ ഇഗന ഗന്നേന ശിഷ്യേക് വട മേ കഥാവ ഗെതനേ എതിന സമീർ വിധേട സൽമാൻ ഖാൻ ചിത്രപടേ രംഗപേവ അന്തിമേട ദുഃഖഹിതന വിധേട അണ്ടനവാ സമീർ തമന്റെ നൊലബുന ആദരേ ഹിന്ദ ഇതിന തുൺകൊണ്ണ ആദര കഥാവക് കിനോട വെഡിയ ആദരേ കിന വകകീമത് എക്ക വിവാഹയ അതുലേദി ആദരേട ലബുന വടിനാകമ ഗന മേ ചിത്രപടേദേ സഞ്ജലി ലബൻസാലി കഥാ കരാ കിലകോത് ഹരിയടമ ഹരി എനാം ഹം ദിൽ ദേ ചുകേ സനം മമ ഹദവത തിരുനമല ഇവരായി പെൺവത മെഗിതത്തേക്ക് അപി അതട സന്തതിയ ദഹര തൊലിയും സമുഗാനവ ആദരേ പെരുന്നു സുന്ദര രാത്രിയാക്ക് ഒബട പ്രാർത്ഥന കരള ഗെലനം മമ മോണിക്ക സേരസിംഗ്.